0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപനം. ഭൂമിയിലനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായും മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈയൊരു പ്രതിഭാസം മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല ദുർഘടമാക്കുന്നത്, മറ്റ് ജീവജാലങ്ങളുടെ അതിജീവനവും പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈയൊരു പ്രതിസന്ധി വളർന്നുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ആഗോളതാപനം യഥാർത്ഥത്തിൽ എന്താണ്, ഇതിനെ തടയുവാനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിലൂടെ നാം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ആഗോളതാപനം ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മുൻപുകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായും ക്രമാതീതമായും താപനില ഉയരുന്നതിനെയാണ് ആഗോളതാപനം എന്ന പ്രതിഭാസമായി നാം വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതലത്തിൽ താപനില വർദ്ധിക്കുവാൻ കാരണമായി ഗവേഷകർ പറയുന്നത്. സൂര്യനിൽ നിന്നും ഭൗമോപരിതലത്തിലെത്തുന്ന പ്രകാശവും താപവും വഹിക്കുന്ന നാം സൂര്യരശ്മികൾ എന്ന് വിളിക്കുന്ന ആവൃത്തി ഫ്രീക്വൻസി കൂടിയ കിരണങ്ങളിൽ നല്ലൊരു പങ്കും സാധാരണഗതിയിൽ മേഘങ്ങളിലും സമുദ്ര ജലോപരിതലത്തിലും ഹിമാവരണത്തിലും ഒക്കെ തട്ടി പ്രതിഫലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പങ്ക് താപം മാത്രമായിരുന്നു ഭൂമിയും ജലവും ഒക്കെ ആഗിരണം ചെയ്തിരുന്നത്. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിച്ച് ഭൂമിയിലെ താപനില കൂടുതലായി ഉയരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിച്ച് പുറത്തേക്ക് പോകുന്ന സൂര്യകിരണങ്ങളും തടസ്സമില്ലാതെ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് ഭൂമിയിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം ഭൗമാന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയിൽ ജീവയോഗ്യമായ താപനില കൈവരിക്കുന്നതിന് സഹായകരമായ രീതിയിൽ ചൂട് നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷം ഇല്ലാത്ത ചന്ദ്രനെപ്പോലെയുള്ള ഇടങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള ചൂട് ഇല്ലാത്തതിന് കാരണം ഇത്തരമൊരു ആരോഗ്യപരമായ താപസംരക്ഷണം ഉണ്ടാകാത്തതുകൂടിയാണ്. ഒരു ഭാഗത്ത് ഭൂമിയിൽ താപനില നിലനിർത്തുവാൻ സഹായിച്ചിരുന്ന അന്തരീക്ഷം ഭൂമിയെ ജീവയോഗ്യമാക്കുന്നതിൽ സഹായിച്ചുവെങ്കിൽ മറുഭാഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചത് അന്തരീക്ഷ താപനില അപകടകരമായ വിധത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി. ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിച്ചതനുസരിച്ച് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ആവൃത്തിയിൽ ഉത്സർജിക്കപ്പെടുന്ന രശ്മികളും ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കപ്പെട്ടിരുന്ന സൂര്യകിരണങ്ങളും അന്തരീക്ഷത്തിൽ വർദ്ധമാനമായ തോതിൽ ഉണ്ടായ ഹരിതഗൃഹവാതകങ്ങളാൽ തടയപ്പെടുകയും അവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും അതുവഴി ആ ചൂട് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. തുടർച്ചയായി നടക്കുന്ന ഈയൊരു പ്രതിഭാസം ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് പ്രകൃതിയിലെ താപനില വർദ്ധിക്കുവാൻ സാധ്യതയും കൂടുമെന്നർത്ഥം. അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പവും ഇതേ രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും ജലബാഷ്പവും ഒക്കെ ചേർന്ന് അന്തരീക്ഷത്തിന്റെയും ഭൂമിയുടെയും താപനിലയിൽ വർധനവുണ്ടാക്കുന്നു. ഈയൊരു പ്രതിഭാസത്തെ നമുക്ക് ആഗോളതാപനം എന്ന് വിളിക്കാം. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭൂമിയിലെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്നതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിനുശേഷം ഏതാണ്ട് 1850-നും 1900-നും ഇടയിൽ തന്നെ ഭൗമാന്തരീക്ഷത്തിലെ താപനിലയിൽ വർധനവുണ്ടാകുന്നു എന്ന ഒരു കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്നു മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കൂടുവാനും അതുവഴി ഭൂമിയിൽ ചൂടുകൂടുവാനും കാരണമായി എന്ന് ലളിതമായ രീതിയിൽ പറയാം. പക്ഷേ ചിലരെങ്കിലും ഇതിനെ ആഗോളതാപനം എന്നതിനേക്കാൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന അർത്ഥത്തിലാണ് തെറ്റായി മനസ്സിലാക്കിയിരുന്നത്. വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിലെ അനിയന്ത്രിതവും നിരുത്തരവാദിത്വപരവുമായ മാനവിക ഇടപെടലുകൾ ആഗോള താപനിലയിൽ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുവാൻ കാരണമായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പിന്നീടങ്ങോട്ട് ഓരോ 10 വർഷത്തിലും 0.2 ഡിഗ്രി വീതം താപനില ആഗോളതലത്തിൽ വർദ്ധിച്ചു വന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദശാബ്ദങ്ങൾ എടുത്താൽ ഇത് 0.4 ഡിഗ്രി വരെ വർദ്ധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവം പോലെയുള്ള കാരണങ്ങൾ മൂലം ഭൗമ താപനില മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കൂടിയ ഉപയോഗം, കൃത്രിമമായി വർദ്ധിപ്പിച്ച മൃഗങ്ങളുടെ എണ്ണം തുടങ്ങിയവ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിന്റെയുമൊക്കെ അളവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിന് കാരണമായി എന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൂടുതലായി ഉണ്ടായ വനനശീകരണം, വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീകൾ, പാടങ്ങളും കുളങ്ങളും പുഴകളും ഒക്കെ കയ്യേറുന്നതും നികത്തുന്നതും തുടങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരാൻ കാരണങ്ങൾ ഏറെയാണ്. ആഗോളതാപനം ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ. ഭൂമിയിൽ ഒരു നിശ്ചിത താപനില നിലനിന്നിരുന്നത് ഭൂമിയെ ജീവയോഗ്യമാക്കിയെങ്കിൽ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഭൂമി നേരിടേണ്ടി വരുന്ന തിക്തഫലങ്ങൾ ഏറെയാണ്. ധ്രുവ മേഖലകളിൽ താപനില വർദ്ധിക്കുന്നതനുസരിച്ച് അവിടങ്ങളിലുള്ള മഞ്ഞുരുകുകയും സമുദ്ര ജലനിരപ്പ് ഉയരാൻ വരെ കാരണമാകുകയും ചെയ്യും. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പുയരുന്നത് താഴ്ന്ന ഭൂപ്രദേശങ്ങൾ ജലത്തിനടിയിലാകാൻ കാരണമാകും. ഭൗമ താപനില വർദ്ധിക്കുന്നത് മലകളിലെ മഞ്ഞുൾപ്പെടെയുള്ള ജലാംശത്തിന്റെ കുറവിന് കാരണമാവുകയും മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വരണ്ടുണങ്ങുന്നതിന് കാരണമാകുകയും ചെയ്തേക്കാം. താപനിലയിൽ വ്യതിയാനമുണ്ടാകുന്നത് ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ഇതിലൊക്കെ കൂടുതലായി മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിനു തന്നെ പ്രതിസന്ധിയുയർത്തുന്ന ഒന്നാണ് ആഗോളതാപനം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. 2023 ജൂലൈ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൂടുതലായി ഉണ്ടായേക്കുമെന്നും അതുമൂലം കുട്ടികൾ കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടിവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്ത് 55 കോടിയോളം കുട്ടികൾ ആഗോളതാപനം മൂലമുണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2050-ഓടെ ലോകത്ത് ഏതാണ്ട് 200 കോടിയിലധികം കുട്ടികൾ കടുത്ത ഉഷ്ണതരംഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കേണ്ടിവരുമെന്നാണ് യൂണിസെഫ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ കുട്ടികളിൽ ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഹൃദയ സംബന്ധിയായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ കാരണമാകും. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മാനസിക ശാരീരിക ആരോഗ്യത്തിന് പോലും കൂടുതൽ പ്രതിസന്ധികളാണ് ആഗോളതാപനവും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഗോളതാപനം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ. ഭൗമതാപനത്തോത് വർദ്ധിക്കുന്നത് മനുഷ്യജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കു തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഈയൊരു തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അതിന്റെ അളവിനെ കുറയ്ക്കുവാനായി എന്തു ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ശാസ്ത്രജ്ഞരുടെയും പ്രകൃതിസ്നേഹികളുടെയും മുന്നിലുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളാണ് ഭൂമിയിൽ താപം തടഞ്ഞു നിർത്തുന്ന ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഭൂമിയിലെ ആവാസവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഇത്തരം വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് തടയുക എന്നതാണ് പ്രധാനപ്പെട്ട പോംവഴിയായി നമുക്കു മുന്നിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചാൽ പോലും താപനിലയിൽ ഉടനെ വലിയ കുറവുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുക. കാരണം അത്രമാത്രം ഹരിതഗൃഹവാതകങ്ങളാണ് ഭൗമാന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെയുള്ളത്. യുണിസെഫിന്റെ പഠനങ്ങൾ പ്രകാരം ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിന്റെ തോത് ഏറ്റവും കുറച്ചാൽ പോലും 2050 ഭൂമിയിലെ താപനിലയിൽ 1.7 ഡിഗ്രി വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതി മലിനീകരണത്തോത് ഇനിയും കൂടിയാൽ ഭൂമിയുടെ താപനില ഇത് 2.6 ഡിഗ്രി വരെ വർദ്ധിപ്പിച്ചേക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പേടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്കു മുൻപിൽ വയ്ക്കുന്നത്. കുറച്ചു പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴത്തേതിനേക്കാൾ കൂടുതൽ ജലദൗർലഭ്യത ഉണ്ടാകും. വിവിധ ഇടങ്ങളിൽ കാർഷിക ഉത്പാദനത്തിൽ കുറവുണ്ടായേക്കാം. മരുപ്രദേശങ്ങൾ വർദ്ധിച്ചേക്കാം. താപനിലയിൽ ഇനിയും ക്രമാതീതമായ വർധനവുണ്ടായാൽ ഇപ്പോൾ ഭൂമിയിലുള്ള വിവിധ തരം സസ്യജീവജാലങ്ങളിൽ പലതും വംശനാശം നേരിട്ടേക്കാം. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇത്തരം വാതകങ്ങൾ കൂടുതലായി പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഈയൊരു പ്രതിസന്ധിക്ക് പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വഴി. അതുപോലെ തന്നെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ ശീതീകരണ ഉപകരണങ്ങൾ പുറന്തള്ളുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുക, പൊതുവായ ഊർജ ഉപഭോഗം കുറയ്ക്കുക, കാർബൺ വിമുക്തമായ ഒരു ജീവിതരീതിക്ക് മാർഗങ്ങൾ തേടുക, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു ജീവിതം നയിക്കുക തുടങ്ങിയവയും ആഗോള താപന നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആധുനിക വ്യവസായശാലകളുടെ പ്രവർത്തനത്തിനായുള്ള മലിനീകരണ കാരണമാകുന്ന വൈദ്യുത ഉൽപ്പാദന രീതികൾ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇവയും കൂടുതൽ ഗൗരവതരമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളെ ആഗോളതാപനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക, വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം, CNG പോലെയുള്ള ഗ്യാസിന്റെ കൂടുതലായ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, മലിനീകരണത്തോതുകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ട നിയന്ത്രണം തുടങ്ങി നിരവധി തലങ്ങളിൽ സർക്കാരുകൾ ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതിനായി സാമ്പത്തിക സഹായം കൂടുതൽ നീക്കിവയ്ക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. ആഗോളതാപനം വർദ്ധിക്കുന്നത് തടയാനും താപനില കുറയ്ക്കാനും ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. സാങ്കേതികമായി വികസിതമായ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കാൻ സാധിക്കും. സാങ്കേതികവിദ്യകളുടെ കൈമാറ്റം, ആഗോള താപനവർദ്ധനവിന് എതിരായ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള പണമുടക്കൽ, ആഗോള താപനനില കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഫോസിൽ ഇന്ധനം പോലെയുള്ള പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിന് പകരം സൗര ജല ഊർജ്ജങ്ങൾ പോലെയുള്ള സുസ്ഥിര ഹരിതോർജ ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ പഠനങ്ങളും ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാർബൺ പുറന്തള്ളുന്നതിൽ കുറവ് വരുത്താൻ വികസിത രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും കൽക്കരിയുടെ ഉപയോഗം സാധിക്കുമെങ്കിൽ നിർത്താനോ ഏറ്റവും കുറയ്ക്കാനോ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഭൂമിയുടെ പരിപാലനവും സസ്യങ്ങളും. ഭൂമിയുടെ പരിപാലനവും ആഗോളതാപനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു നാം കണ്ടുകഴിഞ്ഞു. പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടായിവരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ സസ്യങ്ങൾക്ക് കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അന്തരീക്ഷത്തിലെ നല്ലൊരു ഭാഗം കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നതും ജീവന് ഏറെ പ്രധാനപ്പെട്ട ഓക്സിജൻ തിരികെ നൽകുന്നതും സസ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ വനനശീകരണം ഉൾപ്പെടെ പ്രകൃതിയുടെ ഹരിതാഭയ്ക്കേൽക്കുന്ന മുറിവുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. നികത്തപ്പെട്ട ജലാശയങ്ങൾ, കൽക്കരി ഖനനം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, അമിത കൃത്രിമവളങ്ങളുടെയും വിഷവസ്തുക്കളുടെയും ഉപയോഗം, അങ്ങനെ പ്രകൃതിക്ക് മുറിവേൽക്കപ്പെടുവാനുണ്ടായ വിവിധ കാരണങ്ങൾ നമുക്കു മുൻപിലുണ്ട്. മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ് അവന്റെ ജീവനു തന്നെ ഭീഷണിയായി പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം ലൗദാത്തോ സി. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിന് നമുക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും കടമയെക്കുറിച്ചും 2015 പുറത്തിറക്കിയ ലൗദാത്തോ സി എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഈയൊരു അവസരത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികളും ജലദൗർലഭ്യതയും ജൈവ വൈവിധ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവും ആഗോള അസമത്വവും കണക്കിലെടുത്ത് കത്തോലിക്കാ സഭയിലെ അംഗങ്ങളോട് മാത്രമല്ല ഭൂമിയിൽ അധിവസിക്കുന്ന ഓരോ ആളുകളോടുമാണ് പാരിസ്ഥിതിക പരിവർത്തന പ്രക്രിയയിൽ ഏവരും സ്വീകരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്വപരമായ പ്രവൃത്തികളെക്കുറിച്ച് പാപ്പ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വരും തലമുറകൾക്കും വാസയോഗ്യമായ ഒരു ഭൂമി നിലനിൽക്കുന്നതിനായി ഉത്തരവാദിത്വപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ വളരാം. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചും മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

0: ലൗഡേറ്റൂർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ചിന്താമലരുകൾ കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചുമുള്ള ചിന്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. ലോകമെമ്പാടും ഏറെ ശ്രദ്ധയോടെ നോക്കിക്കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ആഗോളതാപനം. ഭൂമിയിലനുഭവപ്പെടുന്ന ചൂട് ക്രമാതീതമായും മുൻപില്ലാത്ത രീതിയിലും വർദ്ധിക്കുന്ന ഈയൊരു പ്രതിഭാസം മനുഷ്യരുടെ ജീവിതത്തെ മാത്രമല്ല ദുർഘടമാക്കുന്നത്, മറ്റ് ജീവജാലങ്ങളുടെ അതിജീവനവും പ്രകൃതിയുടെ തന്നെ നിലനിൽപ്പിനെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് ഈയൊരു പ്രതിസന്ധി വളർന്നുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈയൊരു സാഹചര്യത്തിൽ ആഗോളതാപനം യഥാർത്ഥത്തിൽ എന്താണ്, ഇതിനെ തടയുവാനുള്ള പരിഹാരമാർഗങ്ങൾ എന്തെങ്കിലുമുണ്ടോ എന്നിങ്ങനെയുള്ള ചിന്തകളിലേക്കാണ് നമ്മുടെ ഇന്നത്തെ വിചിന്തനത്തിലൂടെ നാം സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത്. ആഗോളതാപനം. ഭൂമിയുടെ ഉപരിതലത്തിലും അന്തരീക്ഷത്തിലും മുൻപുകാലങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായും ക്രമാതീതമായും താപനില ഉയരുന്നതിനെയാണ് ആഗോളതാപനം എന്ന പ്രതിഭാസമായി നാം വിശേഷിപ്പിക്കുന്നത്. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നതാണ് ആഗോളതലത്തിൽ താപനില വർദ്ധിക്കുവാൻ കാരണമായി ഗവേഷകർ പറയുന്നത്. സൂര്യനിൽ നിന്നും ഭൗമോപരിതലത്തിലെത്തുന്ന പ്രകാശവും താപവും വഹിക്കുന്ന നാം സൂര്യരശ്മികൾ എന്ന് വിളിക്കുന്ന ആവൃത്തി ഫ്രീക്വൻസി കൂടിയ കിരണങ്ങളിൽ നല്ലൊരു പങ്കും സാധാരണഗതിയിൽ മേഘങ്ങളിലും സമുദ്ര ജലോപരിതലത്തിലും ഹിമാവരണത്തിലും ഒക്കെ തട്ടി പ്രതിഫലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു പങ്ക് താപം മാത്രമായിരുന്നു ഭൂമിയും ജലവും ഒക്കെ ആഗിരണം ചെയ്തിരുന്നത്. സൂര്യകിരണങ്ങൾ ഭൂമിയിൽ പതിച്ച് ഭൂമിയിലെ താപനില കൂടുതലായി ഉയരുമ്പോൾ ഭൂമിയിൽ നിന്ന് ഉത്സർജിക്കപ്പെടുന്ന ഇൻഫ്രാറെഡ് രശ്മികളും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഫലിച്ച് പുറത്തേക്കു പോകുന്ന സൂര്യകിരണങ്ങളും തടസ്സമില്ലാതെ സഞ്ചരിച്ചിരുന്നതുകൊണ്ട് ഭൂമിയിലെ താപനില ക്രമാതീതമായി വർദ്ധിച്ചിരുന്നില്ല. എന്നാൽ അതേസമയം ഭൗമാന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഭൂമിയിൽ ജീവയോഗ്യമായ താപനില കൈവരിക്കുന്നതിന് സഹായകരമായ രീതിയിൽ ചൂട് നിലനിർത്തുവാൻ സഹായിക്കുകയും ചെയ്തിരുന്നു. അന്തരീക്ഷം ഇല്ലാത്ത ചന്ദ്രനെപ്പോലെയുള്ള ഇടങ്ങളിൽ ജീവൻ നിലനിൽക്കാനുള്ള ചൂട് ഇല്ലാത്തതിന് കാരണം ഇത്തരമൊരു ആരോഗ്യപരമായ താപസംരക്ഷണം ഉണ്ടാകാത്തതുകൂടിയാണ്. ഒരു ഭാഗത്ത് ഭൂമിയിൽ താപനില നിലനിർത്തുവാൻ സഹായിച്ചിരുന്ന അന്തരീക്ഷം ഭൂമിയെ ജീവയോഗ്യമാക്കുന്നതിൽ സഹായിച്ചുവെങ്കിൽ മറുഭാഗത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചത് അന്തരീക്ഷ താപനില അപകടകരമായ വിധത്തിൽ വർദ്ധിക്കുന്നതിന് കാരണമായി. ഭൗമാന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിച്ചതനുസരിച്ച് ഭൂമിയിൽ നിന്ന് കുറഞ്ഞ ആവൃത്തിയിൽ ഉത്സർജിക്കപ്പെടുന്ന രശ്മികളും ഭൗമോപരിതലത്തിൽ തട്ടി പ്രതിഫലിക്കപ്പെട്ടിരുന്ന സൂര്യകിരണങ്ങളും അന്തരീക്ഷത്തിൽ വർദ്ധമാനമായ തോതിൽ ഉണ്ടായ ഹരിതഗൃഹവാതകങ്ങളാൽ തടയപ്പെടുകയും അവയാൽ ആഗിരണം ചെയ്യപ്പെടുകയും അതുവഴി ആ ചൂട് ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു. തുടർച്ചയായി നടക്കുന്ന ഈയൊരു പ്രതിഭാസം ഭൂമിയിലെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചുവരുന്നതിന് കാരണമാകുന്നു. ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കൂടുന്നതനുസരിച്ച് പ്രകൃതിയിലെ താപനില വർദ്ധിക്കുവാൻ സാധ്യതയും കൂടുമെന്നർത്ഥം. അന്തരീക്ഷത്തിലുള്ള ജലബാഷ്പവും ഇതേ രീതിയിൽ പ്രവർത്തിക്കും എന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യവും ജലബാഷ്പവും ഒക്കെ ചേർന്ന് അന്തരീക്ഷത്തിന്റെയും ഭൂമിയുടെയും താപനിലയിൽ വർധനവുണ്ടാക്കുന്നു. ഈയൊരു പ്രതിഭാസത്തെ നമുക്ക് ആഗോളതാപനം എന്ന് വിളിക്കാം. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾ വർദ്ധിക്കുന്നതാണ് ഭൂമിയിലെ അന്തരീക്ഷ താപനില വർദ്ധിക്കുന്നതിന് കാരണമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡ്, മീഥൈൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കൂടുതലായി ഉണ്ടാകുന്നത് എന്നതിന്റെ ഉത്തരം കണ്ടെത്താൻ നമുക്ക് പരിശ്രമിക്കാം. വ്യാവസായിക വിപ്ലവം ആരംഭിച്ചതിനുശേഷം ഏതാണ്ട് 1850-നും 1900-നും ഇടയിൽ തന്നെ ഭൗമാന്തരീക്ഷത്തിലെ താപനിലയിൽ വർധനവുണ്ടാകുന്നു എന്ന ഒരു കാര്യം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നതിനാലാണ് ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ഗവേഷകർക്ക് സാധിച്ചിരുന്നു. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഭൗമാന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകങ്ങൾ കൂടുവാനും അതുവഴി ഭൂമിയിൽ ചൂടുകൂടുവാനും കാരണമായി എന്ന് ലളിതമായ രീതിയിൽ പറയാം. പക്ഷേ ചിലരെങ്കിലും ഇതിനെ ആഗോളതാപനം എന്നതിനേക്കാൾ കാലാവസ്ഥാ വ്യതിയാനം എന്ന അർത്ഥത്തിലാണ് തെറ്റായി മനസ്സിലാക്കിയിരുന്നത്. വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിലെ അനിയന്ത്രിതവും നിരുത്തരവാദിത്വപരവുമായ മാനവിക ഇടപെടലുകൾ ആഗോള താപനിലയിൽ ഏകദേശം 1 ഡിഗ്രി സെൽഷ്യസ് വർദ്ധിക്കുവാൻ കാരണമായിരുന്നതായി കണക്കാക്കപ്പെടുന്നു. പിന്നീടങ്ങോട്ട് ഓരോ 10 വർഷത്തിലും 0.2 ഡിഗ്രി വീതം താപനില ആഗോളതലത്തിൽ വർദ്ധിച്ചു വന്നതായാണ് കരുതപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദശാബ്ദങ്ങൾ എടുത്താൽ ഇത് 0.4 ഡിഗ്രി വരെ വർദ്ധിച്ചതായാണ് കണക്കാക്കപ്പെടുന്നത്. വ്യാവസായിക വിപ്ലവം പോലെയുള്ള കാരണങ്ങൾ മൂലം ഭൗമ താപനില മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൽക്കരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കൂടിയ ഉപയോഗം, കൃത്രിമമായി വർദ്ധിപ്പിച്ച മൃഗങ്ങളുടെ എണ്ണം തുടങ്ങിയവ, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെയും മീഥെയിന്റെയുമൊക്കെ അളവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിന് കാരണമായി എന്ന് കരുതപ്പെടുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കൂടുതലായി ഉണ്ടായ വനനശീകരണം, വിവിധ രാജ്യങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാട്ടുതീകൾ, പാടങ്ങളും കുളങ്ങളും പുഴകളും ഒക്കെ കയ്യേറുന്നതും നികത്തുന്നതും തുടങ്ങി ഭൂമിയുടെ സന്തുലിതാവസ്ഥ തകരാൻ കാരണങ്ങൾ ഏറെയാണ്. ആഗോളതാപനം ഉണ്ടാക്കുന്ന തിക്തഫലങ്ങൾ. ഭൂമിയിൽ ഒരു നിശ്ചിത താപനില നിലനിന്നിരുന്നത് ഭൂമിയെ ജീവയോഗ്യമാക്കിയെങ്കിൽ ഈ താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നതുകൊണ്ട് ഭൂമി നേരിടേണ്ടി വരുന്ന തിക്തഫലങ്ങൾ ഏറെയാണ്. ധ്രുവ മേഖലകളിൽ താപനില വർദ്ധിക്കുന്നതനുസരിച്ച് അവിടങ്ങളിലുള്ള മഞ്ഞുരുകുകയും സമുദ്ര ജലനിരപ്പ് ഉയരാൻ വരെ കാരണമാകുകയും ചെയ്യും. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലനിരപ്പുയരുന്നത് താഴ്ന്ന ഭൂപ്രദേശങ്ങൾ ജലത്തിനടിയിലാകാൻ കാരണമാകും. ഭൗമ താപനില വർദ്ധിക്കുന്നത് മലകളിലെ മഞ്ഞുൾപ്പെടെയുള്ള ജലാംശത്തിന്റെ കുറവിന് കാരണമാവുകയും മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ വരണ്ടുണങ്ങുന്നതിന് കാരണമാകുകയും ചെയ്തേക്കാം. താപനിലയിൽ വ്യതിയാനമുണ്ടാകുന്നത് ചുഴലിക്കാറ്റുകൾ പോലെയുള്ള ദുരന്തങ്ങൾക്ക് കാരണമായേക്കാം. ഇതിലൊക്കെ കൂടുതലായി മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ ജീവിതത്തിനു തന്നെ പ്രതിസന്ധിയുയർത്തുന്ന ഒന്നാണ് ആഗോളതാപനം എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. 2023 ജൂലൈ മാസത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും വർഷങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗങ്ങൾ കൂടുതലായി ഉണ്ടായേക്കുമെന്നും അതുമൂലം കുട്ടികൾ കൂടുതൽ ബുദ്ധിമുട്ടനുഭവിക്കേണ്ടിവരുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ലോകത്ത് 55 കോടിയോളം കുട്ടികൾ ആഗോളതാപനം മൂലമുണ്ടാകുന്ന ഉഷ്ണതരംഗങ്ങൾ മൂലം ബുദ്ധിമുട്ടനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ 2050-ഓടെ ലോകത്ത് ഏതാണ്ട് 200 കോടിയിലധികം കുട്ടികൾ കടുത്ത ഉഷ്ണതരംഗങ്ങൾ മൂലം ദുരിതമനുഭവിക്കേണ്ടിവരുമെന്നാണ് യുണിസെഫ് വ്യക്തമാക്കുന്നത്. ഇത്തരം ഒരു അവസ്ഥ കുട്ടികളിൽ ആസ്മ പോലെയുള്ള ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾ, ഹൃദയസംബന്ധിയായ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കുവാൻ കാരണമാകും. കുട്ടികളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും മാനസിക ശാരീരിക ആരോഗ്യത്തിന് പോലും കൂടുതൽ പ്രതിസന്ധികളാണ് ആഗോളതാപനവും അതിന്റെ അനന്തരഫലങ്ങളും ഉണ്ടാക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആഗോളതാപനം കുറയ്ക്കുവാനുള്ള മാർഗങ്ങൾ. ഭൗമതാപനത്തോത് വർദ്ധിക്കുന്നത് മനുഷ്യജീവിതത്തിന് മാത്രമല്ല നമ്മുടെ ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്കു തന്നെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ വെളിവാക്കുന്നുണ്ട്. അതുകൊണ്ടുതന്നെ ഈയൊരു തിന്മ പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി അതിന്റെ അളവിനെ കുറയ്ക്കുവാനായി എന്തു ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ശാസ്ത്രജ്ഞരുടെയും പ്രകൃതിസ്നേഹികളുടെയും മുന്നിലുണ്ട്. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹവാതകങ്ങളാണ് ഭൂമിയിൽ താപം തടഞ്ഞു നിർത്തുന്ന ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നതെന്ന് നാം കണ്ടുകഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതുപോലെ ഭൂമിയിലെ ആവാസവ്യവസ്ഥയെ തകരാറിലാക്കുന്ന ഇത്തരം വാതകങ്ങൾ കൂടുതലായി അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നത് തടയുക എന്നതാണ് പ്രധാനപ്പെട്ട പോംവഴിയായി നമുക്ക് മുന്നിലുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവച്ചാൽ പോലും താപനിലയിൽ ഉടനെ വലിയ കുറവുകളൊന്നും ഉണ്ടാകില്ലെന്നാണ് കരുതപ്പെടുക. കാരണം അത്രമാത്രം ഹരിതഗൃഹവാതകങ്ങളാണ് ഭൗമാന്തരീക്ഷത്തിൽ ഇപ്പോൾ തന്നെയുള്ളത്. യുണിസെഫിന്റെ പഠനങ്ങൾ പ്രകാരം ഭൂമിയിൽ ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളുന്നതിന്റെ തോത് ഏറ്റവും കുറച്ചാൽ പോലും 2050 ഭൂമിയിലെ താപനിലയിൽ 1.7 ഡിഗ്രി വരെ വർധനവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പ്രകൃതി മലിനീകരണത്തോത് ഇനിയും കൂടിയാൽ ഭൂമിയുടെ താപനില ഇത് 2.6 ഡിഗ്രി വരെ വർദ്ധിപ്പിച്ചേക്കാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പഠനങ്ങൾ പേടിപ്പിക്കുന്ന കണക്കുകളാണ് നമുക്കു മുൻപിൽ വയ്ക്കുന്നത്. കുറച്ചു പതിറ്റാണ്ടുകൾക്കുള്ളിൽ ആഫ്രിക്കയും ഏഷ്യയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോഴത്തേതിനേക്കാൾ കൂടുതൽ ജലദൌർലഭ്യത ഉണ്ടാകും. വിവിധ ഇടങ്ങളിൽ കാർഷിക ഉത്പാദനത്തിൽ കുറവുണ്ടായേക്കാം. മരുപ്രദേശങ്ങൾ വർദ്ധിച്ചേക്കാം. താപനിലയിൽ ഇനിയും ക്രമാതീതമായ വർധനവുണ്ടായാൽ ഇപ്പോൾ ഭൂമിയിലുള്ള വിവിധ തരം സസ്യജീവജാലങ്ങളിൽ പലതും വംശനാശം നേരിട്ടേക്കാം. ഭൂമിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് കുറയ്ക്കുകയും ഇത്തരം വാതകങ്ങൾ കൂടുതലായി പുറന്തള്ളപ്പെടാതിരിക്കാനുള്ള മാർഗങ്ങൾ തേടുകയുമാണ് ഈയൊരു പ്രതിസന്ധിക്ക് പരിഹാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പെട്രോളിയം, കൽക്കരി പോലെയുള്ള ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു വഴി. അതുപോലെ തന്നെ എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് തുടങ്ങിയ ശീതീകരണ ഉപകരണങ്ങൾ പുറന്തള്ളുന്ന ക്ലോറോഫ്ലൂറോ കാർബണുകൾ കുറയ്ക്കുക, പൊതുവായ ഊർജ ഉപഭോഗം കുറയ്ക്കുക, കാർബൺ വിമുക്തമായ ഒരു ജീവിതരീതിക്ക് മാർഗങ്ങൾ തേടുക, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ഒരു ജീവിതം നയിക്കുക തുടങ്ങിയവയും ആഗോള താപന നിയന്ത്രണത്തിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ആധുനിക വ്യവസായശാലകളുടെ പ്രവർത്തനത്തിനായുള്ള മലിനീകരണ കാരണമാകുന്ന വൈദ്യുത ഉൽപ്പാദന രീതികൾ, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇവയും കൂടുതൽ ഗൗരവതരമായ രീതിയിൽ നിയന്ത്രിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. വിദ്യാർത്ഥികളെ ആഗോളതാപനത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുക, വ്യക്തിഗത വാഹനങ്ങൾക്ക് പകരം പൊതുഗതാഗത സംവിധാനങ്ങളുടെ ഉപയോഗം, CNG പോലെയുള്ള ഗ്യാസിന്റെ കൂടുതലായ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം, മലിനീകരണത്തോതുകൾ കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളുടെ ഉപയോഗത്തിൽ ഉണ്ടാകേണ്ട നിയന്ത്രണം തുടങ്ങി നിരവധി തലങ്ങളിൽ സർക്കാരുകൾ ആളുകളെ ബോധവാന്മാരാക്കേണ്ടതുണ്ട്. അതിനായി സാമ്പത്തിക സഹായം കൂടുതൽ നീക്കിവയ്ക്കേണ്ടതുണ്ട്. ആഗോളതലത്തിൽ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ. ആഗോളതാപനം വർദ്ധിക്കുന്നത് തടയാനും താപനില കുറയ്ക്കാനും ആഗോളതലത്തിൽ തന്നെ ശ്രമങ്ങൾ നടക്കേണ്ടതുണ്ട്. സാങ്കേതികമായി വികസിതമായ രാജ്യങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട ഒരു പങ്കുവഹിക്കാൻ സാധിക്കും. സാങ്കേതികവിദ്യകളുടെ കൈമാറ്റം, ആഗോള താപനവർദ്ധനവിന് എതിരായ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയുള്ള പണമുടക്കൽ, ആഗോള താപനനില കുറയ്ക്കാനുള്ള പരിശ്രമങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ഫോസിൽ ഇന്ധനം പോലെയുള്ള പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളെ ആശ്രയിക്കുന്നതിനു പകരം സൗര ജല ഊർജ്ജങ്ങൾ പോലെയുള്ള സുസ്ഥിര ഹരിതോർജ ഉൽപ്പാദനത്തിനുള്ള കൂടുതൽ പഠനങ്ങളും ശ്രമങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. കാർബൺ പുറന്തള്ളുന്നതിൽ കുറവ് വരുത്താൻ വികസിത രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുകയും കൽക്കരിയുടെ ഉപയോഗം സാധിക്കുമെങ്കിൽ നിർത്താനോ ഏറ്റവും കുറയ്ക്കാനോ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഭൂമിയുടെ പരിപാലനവും സസ്യങ്ങളും. ഭൂമിയുടെ പരിപാലനവും ആഗോളതാപനവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നു നാം കണ്ടുകഴിഞ്ഞു. പ്രകൃതിയിൽ കൂടുതലായി ഉണ്ടായി വരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവിനെ കുറയ്ക്കാൻ സസ്യങ്ങൾക്ക് കഴിയും എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ്. അന്തരീക്ഷത്തിലെ നല്ലൊരു ഭാഗം കാർബൺ ഡയോക്സൈഡും വലിച്ചെടുക്കുന്നതും ജീവന് ഏറെ പ്രധാനപ്പെട്ട ഓക്സിജൻ തിരികെ നൽകുന്നതും സസ്യങ്ങളാണ്. അതുകൊണ്ടുതന്നെ വനനശീകരണം ഉൾപ്പെടെ പ്രകൃതിയുടെ ഹരിതാഭയ്ക്കേൽക്കുന്ന മുറിവുകൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്ന ഒന്നാണ്. നികത്തപ്പെട്ട ജലാശയങ്ങൾ, കൽക്കരി ഖനനം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, അമിത കൃത്രിമവളങ്ങളുടെയും വിഷവസ്തുക്കളുടെയും ഉപയോഗം, അങ്ങനെ പ്രകൃതിക്ക് മുറിവേൽക്കപ്പെടുവാനുണ്ടായ വിവിധ കാരണങ്ങൾ നമുക്കു മുൻപിലുണ്ട്. മനുഷ്യരുടെ തെറ്റായ പ്രവൃത്തികൾ തന്നെയാണ് അവന്റെ ജീവനു തന്നെ ഭീഷണിയായി പ്രകൃതിയിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ആഗോളതാപനം പോലെയുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഫ്രാൻസിസ് പാപ്പയുടെ ചാക്രിക ലേഖനം ലൗദാത്തോ സി. നമ്മുടെ പൊതുഭവനമായ ഭൂമിയുടെ പരിപാലനത്തിന് നമുക്കുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചും കടമയെക്കുറിച്ചും 2015 പുറത്തിറക്കിയ ലൗദാത്തോ സി എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഈയൊരു അവസരത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ പ്രതിസന്ധികളും ജലദൌർലഭ്യതയും ജൈവ വൈവിധ്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവും ആഗോള അസമത്വവും കണക്കിലെടുത്ത് കത്തോലിക്കാ സഭയിലെ അംഗങ്ങളോട് മാത്രമല്ല ഭൂമിയിൽ അധിവസിക്കുന്ന ഓരോ ആളുകളോടുമാണ് പാരിസ്ഥിതിക പരിവർത്തന പ്രക്രിയയിൽ ഏവരും സ്വീകരിക്കേണ്ട കൂടുതൽ ഉത്തരവാദിത്വപരമായ പ്രവൃത്തികളെക്കുറിച്ച് പാപ്പ പഠിപ്പിക്കുന്നത്. മനുഷ്യരുടെയും മറ്റു ജീവജാലങ്ങളുടെയും ഭൂമിയുടെ തന്നെയും മുന്നോട്ടുള്ള നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന സ്വാർത്ഥപരമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും വരും തലമുറകൾക്കും വാസയോഗ്യമായ ഒരു ഭൂമി നിലനിൽക്കുന്നതിനായി ഉത്തരവാദിത്വപരമായി പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കട്ടെ. ഭൂമിയുടെ അധിപർ എന്നതിനേക്കാൾ ഭൂമിയുടെ പരിപാലകരാകാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ വളരാം. ഭൂമിയിലെ ജീവിതത്തെ ഗുരുതരമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളതാപനം എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഇതിനെതിരെയുള്ള പരിഹാരമാർഗങ്ങളെക്കുറിച്ചും മോൺസിഞ്ഞോർ ജോജി വടകര പങ്കുവച്ച വിചിന്തനങ്ങളാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നടത്തിയ മധ്യാന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പലസ്തീൻ പൌരന്മാർക്കെതിരായ അക്രമം അവസാനിപ്പിക്കുക, പാപ്പ. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. ഓഗസ്റ്റ് മാസം 16-ാം തീയതി നടത്തിയ മധ്യാന പ്രാർത്ഥന വേളയിലാണ് അക്രമം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചത്. പാപ്പായുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരെ ആവർത്തിച്ചുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ദ്വിരാഷ്ട്ര പരിഹാരം മുൻപോട്ടു കൊണ്ടുപോകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര പ്രാധാന്യത്തോടെ ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ സംസ്ഥാനത്തെ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിനടുത്തുള്ള കുസ്ര എന്ന ഗ്രാമത്തിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൌരന്മാർക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുവാൻ തീവ്രവാദ കുടിയേറ്റക്കാർ സംഘടിത ശ്രമം നടത്തുകയാണ്. പ്രത്യാശയുടെ അടയാളങ്ങളായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, യുവജനങ്ങളോട് പാപ്പ. 3-ാമത് മെക്സിക്കൻ ദേശീയ യുവജന ദിനം ഓഗസ്റ്റ് മാസം 15-16 തീയതികളിൽ മൊന്തെറയിൽ വെച്ച് നടത്തപ്പെട്ടു. സംഗമത്തിൽ പങ്കെടുക്കുന്നവരെയും സംഘാടകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. വിശ്വാസത്തിന്റെ പ്രയാണത്തിലായിരിക്കുന്ന യുവജനങ്ങൾക്ക് തന്റെ സന്ദേശം കൈമാറുന്നതിനുള്ള സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങളും സാക്ഷ്യം നൽകുക, കാരണം നിങ്ങൾ എന്നോടൊപ്പമാണ് എന്ന സംഗമത്തിന്റെ പ്രമേയം പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തോട് ചേർന്ന് വിശുദ്ധി കൈവരിക്കാനുള്ള ജീവിത ലക്ഷ്യം ലോകത്തെ കാണിക്കുവാനുള്ള അവസരമാണ് ഇതെന്ന് എടുത്തു പറയുകയും ചെയ്തു. അക്രമങ്ങളും നിസ്സംഗതയും അർത്ഥശൂന്യതയുമെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുക എന്നതാണ് ഏറെ പ്രധാനമെന്നും, അപ്രകാരം ജീവിതത്തിൽ നൽകുന്ന സാക്ഷ്യം കൊണ്ടുമാത്രമേ ലോകം അവനിൽ വിശ്വസിക്കുകയുള്ളൂവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ക്രിയാത്മകവും ആവശ്യമായതും തിരിച്ചറിയുവാൻ നിശബ്ദതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. മരണത്തിന്മേൽ സ്നേഹം നേടിയ വിജയമാണ് വിശുദ്ധ അഗാത്തയുടെ ജീവിതം. കർദിനാൾ പിയത്രോ പരോളിൻ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വംശജയായിരുന്ന വിശുദ്ധ അഗാത്തയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് സിസീലിയയിലെ കത്താനിയയിൽ 1126 ഓഗസ്റ്റ് മാസം 17-ാം തീയതി എത്തിച്ചതിന്റെ 9-ാം ശതാബ്ദി വാർഷികാഘോഷങ്ങൾ സിസിലിയയിൽ നടക്കുന്നു. തദവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം 16-ാം തീയതി സിസിലിയയിലെ അച്ചി കസ്തെല്ലോയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ നേതൃത്വം വഹിച്ചു. ക്രിസ്തുവുമായുള്ള ആഴമായ ഐക്യമാണ് വിശുദ്ധ അഗാത്തയ്ക്ക് കരുത്തു നൽകിയതെന്ന് കർദിനാൾ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അധികാരത്തിന്റെ ഭീഷണികൾക്കോ വാഗ്ദാനങ്ങൾക്കോ മുൻപിൽ വഴങ്ങുവാൻ ആ കരുത്ത് അവളെ അനുവദിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസം പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ അതിജീവിക്കുവാനുള്ള പുതിയൊരു കരുത്തും സാന്നിധ്യവുമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ അയച്ച സന്ദേശത്തിൽ വിശുദ്ധ അഗാത്തയുടെ രക്തസാക്ഷിത്വം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്ന് എടുത്തുപറഞ്ഞു. അക്രമത്തിന്മേൽ കൃപയും ഭയത്തിന്മേൽ വിശ്വാസവും മരണത്തിന്മേൽ സ്നേഹവും നേടിയ വിജയമാണ് വിശുദ്ധയുടെ ജീവിതമെന്നും പാപ്പയുടെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തത്തിന്റെ ഇരുളിലും ദൈവം പുതിയ പ്രഭാതം കൊണ്ടുവരും, പ്രത്യാശയോടെ ഇന്തോനേഷ്യൻ മെത്രാൻ. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 53 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 5,900-ലധികം ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്തു. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച റുട്ടെങ് രൂപതയുടെ മെത്രാൻ സിപ്രിയാനസ് ഹോർമാറ്റ് വത്തിക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ, ഭൂകമ്പത്തിന്റെ ഇരുളിൽ ദൈവം തീർച്ചയായും ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്നും എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 16 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തേൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാഹ്ന പ്രാർത്ഥനാ വേളയിൽ വിശ്വാസികൾക്കായി പങ്കുവച്ച സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 20 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. പാപ്പ ഇപ്രകാരം പറഞ്ഞു.
1: Cari fratelli e sorelle, buona domenica. Ieri abbiamo contemplato la Vergine Maria nel suo indissolubile rapporto con il Figlio. Nemmeno la morte ha potuto interrompere quella comunione di anima e corpo che è vita eterna. Ogni domenica ci ricorda che la stessa pienezza è riservata a chi segue Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ. ഇന്നലെ കന്യകാമറിയത്തിന് തന്റെ പുത്രനുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആ നിത്യമായ കൂട്ടായ്മയെ തകർക്കുവാൻ മരണത്തിന് പോലും സാധിച്ചില്ല. യേശുവിനെ അനുഗമിക്കുന്നവർക്കായി ഇതേ പൂർണ്ണത കാത്തുവച്ചിട്ടുണ്ടെന്ന് ഓരോ ഞായറാഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ഉത്ഥാനം കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, മറിച്ച് നമ്മെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ജീവനാണ്. ആരാധനക്രമത്തിൽ ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷത്തിലെ കാനാൻകാരി സ്ത്രീ ഇത് തെളിയിക്കുന്നു. അവിടുത്തെ ജനതയിൽപ്പെട്ടവളല്ലെങ്കിലും അന്യദേശത്ത് താമസിക്കുന്നവളാണെങ്കിലും അവിടുത്തെ ഒരു ശിഷ്യയെപ്പോലെ പിന്തുടർന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുവാൻ അവൾ നിർബന്ധപൂർവം ശ്രമിക്കുന്നു. അവർ മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. എങ്കിലും രഹസ്യാത്മകമായി അവളിൽ വിശ്വാസം ഇതിനകം ഉദിച്ചിരുന്നു. അവൾ തനിക്ക്

0: വേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പീഡിതയായ മകൾക്കു വേണ്ടിയുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മിശിഹായായി താൻ തിരിച്ചറിയുന്ന യേശുവിൽ അവൾ വിശ്വസിക്കുന്നു. ഈ സ്ത്രീ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ സുവിശേഷകൻ മറച്ചുവെക്കുന്നില്ല. ശിഷ്യന്മാർ അവളെ ഒരു ശല്യമായി കാണുന്നു. യേശു പോലും അവളുടെ അപേക്ഷകളെ പ്രതിരോധിക്കുന്നു. വാസ്തവത്തിൽ ഗുരു ആ പ്രദേശത്തേക്ക് പിൻവാങ്ങിയിരുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ എന്ന പോലെ പ്രാർത്ഥിക്കുവാനും തന്റെ ശിഷ്യരെ പരിശീലിപ്പിക്കുവാനുമായി ഒരു വിജനമായ സ്ഥലം അവിടുന്ന് തേടുകയായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. എന്നിരുന്നാലും ആ നിമിഷം അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ചു ധ്യാനിക്കുമ്പോൾ താൻ കാണുന്നതിലും കേൾക്കുന്നതിലും സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്ന യേശുവിന്റെ അനുസരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ അവിടുന്ന് അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇന്നും സഭയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ആശ്ചര്യപ്പെടുവാനും നിശ്ചിത അതിരുകൾക്കപ്പുറം ക്രിസ്തുവിന്റെ സമാധാനം അറിയിക്കുവാനും സാധിക്കും. മനസ്സാക്ഷിയുടെ രഹസ്യാത്മകതയിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാൽ അവിടുത്തെ ദൗത്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ കണ്ടുമുട്ടലിലും നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നവയിൽ പോലും ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ നാം ചെവികൊടുക്കുകയും കണ്ണുകളും ഹൃദയവും തുറക്കുകയും വേണം. കാനാൻകാരി സ്ത്രീയിൽ നിന്നും നാം വിനയവും നിശ്ചയദാർഢ്യവും പഠിക്കുന്നു. അവളുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മേശ എല്ലാവർക്കുമായി ഒരുക്കിയിട്ടുണ്ടെന്നും ആർക്കും അപ്പക്കഷണങ്ങൾ മാത്രമല്ല നീക്കിവച്ചിട്ടുള്ളതെന്നും നാം പഠിക്കുന്നു. കാരണം ഓരോരുത്തർക്കും പിതാവിന്റെ അടുക്കൽ അവരവരുടെ സ്ഥാനമുണ്ട്. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ അനേകം മക്കളുടെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും തടസ്സങ്ങളും അസഹനീയമായി മാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനം തേടുന്ന കഷ്ടത അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നാം യേശുക്രിസ്തുവിന്റെ സഭയാണ്. നമ്മുടെ അമ്മയായ മറിയത്തോട് നമുക്കായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കാം. അവളുടെ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തവും നവീനവുമായ സ്തോത്രഗീതം, അതായത് മഞ്ഞീഫിക്കാത്ത്, ഒഴുകുന്നു. യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ ദൃഷ്ടിയോടെ കാണുന്നവരുടെ ഗാനമാണിത്. അതിനാൽ അവർ പ്രത്യാശ കൈവിടാതെ സ്നേഹപൂർവം സേവനം ചെയ്യുന്നു.
1: A Maria nostra madre chiediamo di intercedere per noi. Dalle sue labbra sgorga l'inno più forte e innovatore che sia mai stato pronunciato, il Magnificat. È il canto di chi vede ormai la realtà con lo sguardo di Dio e per questo non perde la speranza e opera nella carità.
0: പാപ്പായുടെ ഈ സന്ദേശത്തെ തുടർന്ന് മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, nunziavit Mariae.
2: Et concepit de Spiritu Santo.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce Ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: ut digne ficiamo promissionibus Christi.
1: Oremus. Gratiam tuam, quesumus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi Filii Tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sicut erat in principio, nunc et semper, et in

0: saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
0: Sicut erat in principio, et nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, recum aeternam dona eis Domine,
0: e lux perpetua lucet eis.
1: Requiescant in pace.
0: Amen.
1: Dominus vobiscum,
0: et cum spiritu tuo,
1: sit nomen Domini benedictum,
0: es hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
0: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater, Filius, et Spiritus Sanctus.
0: Amen.
2: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ, പ്രത്യേകിച്ചും മധ്യപൂർവേഷ്യയിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അക്രമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി ഏവരും യത്നിക്കണമെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ബിനോജ് മുള്ളവരിക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം ആലാപനം ശ്രേയ ജയദീപ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം ഓഗസ്റ്റ് മാസം 16-ാം തീയതി ഞായറാഴ്ച ലിയോ 14-ാമൻ പാപ്പ കസ്തൽ ഗന്തോൾഫോയിലുള്ള ലിബർട്ടി ചത്തുരത്തിൽ വെച്ച് നടത്തിയ മധ്യാന പ്രാർത്ഥന വേളയിൽ നൽകിയ സന്ദേശത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. പലസ്തീൻ പൌരന്മാർക്കെതിരായ അക്രമം അവസാനിപ്പിക്കുക, പാപ്പ. മധ്യപൂർവേഷ്യയിൽ പ്രത്യേകിച്ചും വെസ്റ്റ് ബാങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആശങ്കകൾ രേഖപ്പെടുത്തി. ഓഗസ്റ്റ് മാസം 16-ാം തീയതി നടത്തിയ മധ്യാന പ്രാർത്ഥന വേളയിലാണ് അക്രമം അവസാനിപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പാപ്പ സംസാരിച്ചത്. പാപ്പായുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ പൌരന്മാർക്കെതിരെ ആവർത്തിച്ചുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുവാൻ ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിനായുള്ള ദ്വിരാഷ്ട്ര പരിഹാരം മുൻപോട്ടു കൊണ്ടുപോകുവാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര പ്രാധാന്യത്തോടെ ആഹ്വാനം ചെയ്യുന്നു. പലസ്തീൻ സംസ്ഥാനത്തെ വെസ്റ്റ് ബാങ്കിലെ നബ്ലസിനടുത്തുള്ള കുസ്ര എന്ന ഗ്രാമത്തിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പലസ്തീൻ പൌരന്മാർക്കെതിരെയാണ് ആക്രമണം നടത്തുന്നത്. മനുഷ്യാവകാശ സംഘടനകളുടെ അഭിപ്രായത്തിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കുവാൻ തീവ്രവാദ കുടിയേറ്റക്കാർ സംഘടിത ശ്രമം നടത്തുകയാണ്. പ്രത്യാശയുടെ അടയാളങ്ങളായി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുക, യുവജനങ്ങളോട് പാപ്പ. 3-ാമത് മെക്സിക്കൻ ദേശീയ യുവജന ദിനം ഓഗസ്റ്റ് മാസം 15-16 തീയതികളിൽ മൊന്തെറയിൽ വെച്ച് നടത്തപ്പെട്ടു. സംഗമത്തിൽ പങ്കെടുക്കുന്നവരെയും സംഘാടകരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ സന്ദേശം നൽകി. വിശ്വാസത്തിന്റെ പ്രയാണത്തിലായിരിക്കുന്ന യുവജനങ്ങൾക്ക് തന്റെ സന്ദേശം കൈമാറുന്നതിനുള്ള സന്തോഷം പാപ്പ എടുത്തു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 27-ാം തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട്, നിങ്ങളും സാക്ഷ്യം നൽകുക, കാരണം നിങ്ങൾ എന്നോടൊപ്പമാണ് എന്ന സംഗമത്തിന്റെ പ്രമേയം പാപ്പ ചൂണ്ടിക്കാണിക്കുകയും ക്രിസ്തുവുമായി ഐക്യപ്പെട്ടുകൊണ്ട് അവന്റെ ജീവിതത്തോട് ചേർന്ന് വിശുദ്ധി കൈവരിക്കാനുള്ള ജീവിത ലക്ഷ്യം ലോകത്തെ കാണിക്കുവാനുള്ള അവസരമാണ് ഇതെന്ന് എടുത്തു പറയുകയും ചെയ്തു. അക്രമങ്ങളും നിസ്സംഗതയും അർത്ഥശൂന്യതയുമെല്ലാം അടയാളപ്പെടുത്തുന്ന ഒരു ലോകത്ത് ക്രിസ്തുവിനോട് ചേർന്നു നിൽക്കുക എന്നതാണ് ഏറെ പ്രധാനമെന്നും, അപ്രകാരം ജീവിതത്തിൽ നൽകുന്ന സാക്ഷ്യം കൊണ്ടുമാത്രമേ ലോകം അവനിൽ വിശ്വസിക്കുകയുള്ളൂവെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. യഥാർത്ഥത്തിൽ ക്രിയാത്മകവും ആവശ്യമായതും തിരിച്ചറിയുവാൻ നിശബ്ദതയുടെ നിമിഷങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാനും പാപ്പ ഏവരെയും ക്ഷണിച്ചു. മരണത്തിന്മേൽ സ്നേഹം നേടിയ വിജയമാണ് വിശുദ്ധ അഗാത്തയുടെ ജീവിതം. കർദിനാൾ പിയത്രോ പരോളിൻ. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഇറ്റാലിയൻ വംശജയായിരുന്ന വിശുദ്ധ അഗാത്തയുടെ തിരുശേഷിപ്പുകൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് സിസീലിയയിലെ കത്താനിയയിൽ 1126 ഓഗസ്റ്റ് മാസം 17-ാം തീയതി എത്തിച്ചതിന്റെ 9-ാം ശതാബ്ദി വാർഷികാഘോഷങ്ങൾ സിസിലിയയിൽ നടക്കുന്നു. തദവസരത്തിൽ പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായി വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിൻ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കും. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റ് മാസം 16-ാം തീയതി സിസിലിയയിലെ അച്ചി കസ്തെല്ലോയിൽ നടന്ന ജാഗരണ പ്രാർത്ഥനയ്ക്ക് കർദിനാൾ നേതൃത്വം വഹിച്ചു. ക്രിസ്തുവുമായുള്ള ആഴമായ ഐക്യമാണ് വിശുദ്ധ അഗാത്തയ്ക്ക് കരുത്തു നൽകിയതെന്ന് കർദിനാൾ തന്റെ സന്ദേശത്തിൽ ഓർമ്മിപ്പിച്ചു. അധികാരത്തിന്റെ ഭീഷണികൾക്കോ വാഗ്ദാനങ്ങൾക്കോ മുൻപിൽ വഴങ്ങുവാൻ ആ കരുത്ത് അവളെ അനുവദിച്ചില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിശ്വാസം പരീക്ഷണങ്ങളെ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയെ അതിജീവിക്കുവാനുള്ള പുതിയൊരു കരുത്തും സാന്നിധ്യവുമാണ് നൽകുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ലിയോ 14-ാമൻ പാപ്പ അയച്ച സന്ദേശത്തിൽ വിശുദ്ധ അഗാത്തയുടെ രക്തസാക്ഷിത്വം ക്രിസ്തുവിനോടുള്ള വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണമാണെന്ന് എടുത്തുപറഞ്ഞു. അക്രമത്തിന്മേൽ കൃപയും ഭയത്തിന്മേൽ വിശ്വാസവും മരണത്തിന്മേൽ സ്നേഹവും നേടിയ വിജയമാണ് വിശുദ്ധയുടെ ജീവിതമെന്നും പാപ്പയുടെ സന്ദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ദുരന്തത്തിന്റെ ഇരുളിലും ദൈവം പുതിയ പ്രഭാതം കൊണ്ടുവരും, പ്രത്യാശയോടെ ഇന്തോനേഷ്യൻ മെത്രാൻ. ഇന്തോനേഷ്യയിലെ ഫ്ലോറസ് ദ്വീപിലുണ്ടായ ശക്തമായ ഭൂകമ്പം വലിയ നാശനഷ്ടങ്ങളാണ് വിതച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 53 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 5,900-ലധികം ആളുകൾ അഭയാർത്ഥികളാകുകയും ചെയ്തു. ദുരന്തബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച റുട്ടെങ് രൂപതയുടെ മെത്രാൻ സിപ്രിയാനസ് ഹോർമാറ്റ് വത്തിക്കാൻ മാധ്യമങ്ങളോട് സംസാരിക്കവേ, ഭൂകമ്പത്തിന്റെ ഇരുളിൽ ദൈവം തീർച്ചയായും ഒരു പുതിയ പ്രഭാതം കൊണ്ടുവരുമെന്നും എടുത്തു പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി ഓഗസ്റ്റ് മാസം 16 തീയതി പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ കസ്തേൽ ഗന്തോൾഫോയിലെ ലിബർട്ടി ചത്തുരത്തിൽ വെച്ചു നയിച്ച മധ്യാഹ്ന പ്രാർത്ഥന വേളയിൽ വിശ്വാസികൾക്കായി പങ്കുവച്ച സന്ദേശത്തിന്റെ മലയാള പരിഭാഷ കേൾക്കാം.

0: ലത്തീൻ ആരാധനക്രമം ആണ്ടുവട്ടക്കാലം 20 ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗമായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15 അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളെ ആസ്പദമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം നൽകിയത്. പാപ്പ ഇപ്രകാരം പറഞ്ഞു.
1: Cari fratelli e sorelle, buona domenica. Ieri abbiamo contemplato la Vergine Maria nel suo indissolubile rapporto con il Figlio. Nemmeno la morte ha potuto interrompere quella comunione di anima e corpo che è vita eterna. Ogni domenica ci ricorda che la stessa pienezza è riservata a chi segue Gesù.
0: പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, ശുഭഞായർ. ഇന്നലെ കന്യകാ മറിയത്തിന് തന്റെ പുത്രനുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നാം ധ്യാനിച്ചു. ആത്മാവിന്റെയും ശരീരത്തിന്റെയും ആ നിത്യമായ കൂട്ടായ്മയെ തകർക്കുവാൻ മരണത്തിന് പോലും സാധിച്ചില്ല. യേശുവിനെ അനുഗമിക്കുന്നവർക്കായി ഇതേ പൂർണ്ണത കാത്തുവച്ചിട്ടുണ്ടെന്ന് ഓരോ ഞായറാഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടുത്തെ ഉത്ഥാനം കഴിഞ്ഞുപോയ ഒരു സംഭവമല്ല, മറിച്ച് നമ്മെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ജീവനാണ്. ആരാധനക്രമത്തിൽ ഇന്ന് വായിക്കപ്പെട്ട സുവിശേഷത്തിലെ കാനാൻകാരി സ്ത്രീ ഇത് തെളിയിക്കുന്നു. അവിടുത്തെ ജനതയിൽപ്പെട്ടവളല്ലെങ്കിലും അന്യദേശത്ത് താമസിക്കുന്നവളാണെങ്കിലും അവിടുത്തെ ഒരു ശിഷ്യയെപ്പോലെ പിന്തുടർന്നുകൊണ്ട് യേശുവിനോട് സംസാരിക്കുവാൻ അവൾ നിർബന്ധപൂർവം ശ്രമിക്കുന്നു. അവർ മുൻപ് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടുണ്ടാകില്ല. എങ്കിലും രഹസ്യാത്മകമായി അവളിൽ വിശ്വാസം ഇതിനകം ഉദിച്ചിരുന്നു. അവൾ തനിക്കുവേണ്ടിയൊന്നും ആഗ്രഹിക്കുന്നില്ല, മറിച്ച് പീഡിതയായ മകൾക്കുവേണ്ടിയുള്ള സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ വംശത്തിൽപ്പെട്ട മിശിഹായായി താൻ തിരിച്ചറിയുന്ന യേശുവിൽ അവൾ വിശ്വസിക്കുന്നു. ഈ സ്ത്രീ നേരിടേണ്ടി വരുന്ന തടസ്സങ്ങൾ സുവിശേഷകൻ മറച്ചുവെക്കുന്നില്ല. ശിഷ്യന്മാർ അവളെ ഒരു ശല്യമായി കാണുന്നു. യേശു പോലും അവളുടെ അപേക്ഷകളെ പ്രതിരോധിക്കുന്നു. വാസ്തവത്തിൽ ഗുരു ആ പ്രദേശത്തേക്ക് പിൻവാങ്ങിയിരുന്നു. മറ്റ് സന്ദർഭങ്ങളിൽ എന്ന പോലെ പ്രാർത്ഥിക്കുവാനും തന്റെ ശിഷ്യരെ പരിശീലിപ്പിക്കുവാനുമായി ഒരു വിജനമായ സ്ഥലം അവിടുന്ന് തേടുകയായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാം. എന്നിരുന്നാലും ആ നിമിഷം അപ്രതീക്ഷിതമായ ഒന്ന് സംഭവിക്കുന്നു. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ താൻ കാണുന്നതിലും കേൾക്കുന്നതിലും സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് തന്റെ ദൗത്യം നിർവഹിക്കുന്ന യേശുവിന്റെ അനുസരണം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒടുവിൽ അവിടുന്ന് അവളോട് പറയുന്നു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കട്ടെ. ഇന്നും സഭയ്ക്ക് ദൈവത്തിന്റെ പ്രവൃത്തികളിൽ ആശ്ചര്യപ്പെടുവാനും നിശ്ചിത അതിരുകൾക്കപ്പുറം ക്രിസ്തുവിന്റെ സമാധാനം അറിയിക്കുവാനും സാധിക്കും. മനസ്സാക്ഷിയുടെ രഹസ്യാത്മകതയിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപയാൽ അവിടുത്തെ ദൗത്യം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഓരോ കണ്ടുമുട്ടലിലും നമ്മുടെ പദ്ധതികളെ തടസ്സപ്പെടുത്തുന്നവയിൽ പോലും ദൈവം നമ്മോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ നാം ചെവികൊടുക്കുകയും കണ്ണുകളും ഹൃദയവും തുറക്കുകയും വേണം. കാനാൻകാരി സ്ത്രീയിൽ നിന്നും നാം വിനയവും നിശ്ചയദാർഢ്യവും പഠിക്കുന്നു. അവളുടെ വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ മേശ എല്ലാവർക്കുമായി ഒരുക്കിയിട്ടുണ്ടെന്നും ആർക്കും അപ്പക്കഷ്ണങ്ങൾ മാത്രമല്ല നീക്കിവച്ചിട്ടുള്ളതെന്നും നാം പഠിക്കുന്നു. കാരണം ഓരോരുത്തർക്കും പിതാവിന്റെ അടുക്കൽ അവരവരുടെ സ്ഥാനമുണ്ട്. ഈ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ അനേകം മക്കളുടെ അന്തസ്സിനെ ചവിട്ടിമെതിക്കുന്ന അസമത്വങ്ങളും വിവേചനങ്ങളും തടസ്സങ്ങളും അസഹനീയമായി മാറുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, സമാധാനം തേടുന്ന കഷ്ടത അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നാം യേശുക്രിസ്തുവിന്റെ സഭയാണ്. നമ്മുടെ അമ്മയായ മറിയത്തോട് നമുക്കായി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കാം. അവളുടെ അധരങ്ങളിൽ നിന്ന് ഇതുവരെ ഉച്ചരിക്കപ്പെട്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ശക്തവും നവീനവുമായ സ്തോത്രഗീതം, അതായത് മഞ്ഞീഫിക്കാത്ത്, ഒഴുകുന്നു. യാഥാർത്ഥ്യത്തെ ദൈവത്തിന്റെ ദൃഷ്ടിയോടെ കാണുന്നവരുടെ ഗാനമാണിത്. അതിനാൽ അവർ പ്രത്യാശ കൈവിടാതെ സ്നേഹപൂർവം സേവനം ചെയ്യുന്നു.
1: Dalle sue labbra sgorga l'inno più forte e innovatore che sia mai stato pronunciato, il Magnificat. È il canto di chi vede ormai la realtà con lo sguardo di Dio e per questo non perde la speranza e opera nella carità.
0: പാപ്പായുടെ ഈ സന്ദേശത്തെ തുടർന്ന് മധ്യാന പ്രാർത്ഥന ചൊല്ലുകയും അപ്പസ്തോലിക ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini, nunciavit Mariae.
2: Et concepit de Spiritu Santo.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: ut digne ficiamo promissionibus Christi.
1: Oremus. Gratiam tuam quesumus Domine mentibus nostris infunde, ut qui angelo nunciante, Christi Filii tui incarnationum coniovimus, per passionem meius et crucem, ad resurrectionis gloriam perducamur, per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic ut erat in principio, nunc et semper, et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, recum aeternam dona eis Domine,
2: et lux perpetua lucet eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sit nomen Domini benedictum,
2: es hoc nunc et usque in saeculum.
1: Adiutorium nostrum in nomine Domini,
2: qui fecit caelum et terram.
1: Benedicat vos omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
2: Amen.
0: തുടർന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളെ, പ്രത്യേകിച്ചും മധ്യപൂർവേഷ്യയിൽ വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന അക്രമങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് സമാധാനത്തിനായി ഏവരും യത്നിക്കണമെന്നും അവർക്കായി പ്രാർത്ഥിക്കണമെന്നും പാപ്പ ആഹ്വാനം ചെയ്തു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ബിനോജ് മുള്ളവരിക്കൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ശ്രേയ ജയദീപ്.

gatte diligenter